ആർമല മുഖശുദ്ധി അതിനക്കറോ ചെണ്ടാൽ രസ ആസ്വലാണ ഏ കർമ്മ മേരേ കർത്താർ ബാബാ ബോലിഗേ പദ ഹോയ ഊത്തമ സേ ദര ഊത്തമ കഹിയേ നീജ കർമ്മ ഭയ റോയ രഹാവ് രസ സോയനാ രസരൂപ കാമണ രസ പരമല കീവാസ രസ ഘോടേ രസേ ജാ മന്ദര രസ മീഠാ രസ മാസ ഏത്തേ രസ ശരീര കേ കൈ കട നാമ നിവാസ ജിത ബോലേ പദ പായിയേ ਤੋ ਬੋਲਿਆ ਪਰਵਾਨ ਫਿੱਕਾ ਬੋਲ ਵਿਗੁਚਣਾ